0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഗീതാ രാമനാഥൻ ബെനറ്റ് അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം. മൃദംഗം പൂവാലൂർ ശ്രീനിവാസൻ, ഖടം എസ് കാർത്തിക്. ആദ്യം ബേഗഡരാഗത്തിൽ വല്ലഭനായകസ്യ എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to a Veena recital by Geeta Ramanathan Bennett. Accompanying artists are on the Mridangam, Poovalur Srinivasan, and on the Khadam, S. Karthik. She begins her Veena recital with a composition of Muthuswami Dikshidhar, Vallabha Nayakasya, in the rag Begada, set to Rupaktaal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച വല്ലഭ നായകസ്യ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബേഗട, രൂപകതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, വല്ലഭ നായകസ്യ, ഇന്ദ രാഗ് ബേഗട, സെറ്റു രൂപക്താൾ.
0: ഇനി വാചസ്പതി രാഗത്തിൽ പാപനാശം ശിവൻ രചിച്ച പരാത് പര പരമേശ്വര എന്ന കീർത്തനം കേൾക്കാം, ആദ്യ താളം.
1: നെക്സ്റ്റ് ലിസൺ ടു എ കോമ്പോസിഷൻ ബൈ പാപനാശം ശിവൻ, പരാത് പര പരമേശ്വര, ഇന്ദ രാഗ് വാചസ്പതി, സെറ്റു ആദിതാൾ.

0: വാചസ്പതി രാഗത്തിൽ പാപനാശം ശിവൻ രചിച്ച പരാത് പര പരമേശ്വര എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ബൈ പാപനാശം ശിവൻ. പരാത് പര പരമേശ്വര ഇൻ ദ രാഗ് വാചസ്പതി സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗീതാ രാമനാഥൻ ബെന്നറ്റ് അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. ഇനി അനാഥുടനു എന്ന കീർത്തനം കേൾക്കാം. രാഗം ജിങ്കള, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച അനാഥുടനു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ജിങ്കള, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, അനാഥുടനു, ഇൻ ദ രാഗ് ജിങ്കള, സെറ്റ് ടു ആദിതാൾ.
0: ഇനി ചക്രവാകം രാഗത്തിൽ രാഗം താനം പല്ലവി കേൾക്കാം. ഖണ്ഡജാതി ത്രിപുടതാളം.
1: നെക്സ്റ്റ് ഈസ് രാഗം താനം പല്ലവി ഇൻ ദ രാഗ് ചക്രവാകം, സെറ്റ് ടു ഖണ്ഡജാതി ത്രിപുടതാൾ.

0: ചക്രവാകം രാഗത്തിൽ രാഗം താനം പല്ലവിയാണ് കേട്ടത്. ഖണ്ഡജാതി ത്രിപുട താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ രാഗം താനം പല്ലവി ഇൻ ദ രാഗ ചക്രവാകം സെറ്റ് ടു ഖണ്ഡജാതി ത്രിപുട താൾ.
0: അവസാനമായി ഗോവിന്ദനിന്ന എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം. രാഗം ജനസമ്മോദിനി ആദി താളം.
1: ഷി കൺക്ലൂഡ്സ് ഹെർ വീണ റിസൈറ്റൽ ബൈ പുരന്ദരദാസർ ദേവർനാമ ഗോവിന്ദനിന്ന ഇൻ ദ രാഗ ജനസമ്മോദിനി സെറ്റ് ടു ആദിതാൾ.

0: ഗോവിന്ദനിന്ന എന്ന പുരന്ദരദാസർ ദേവർനാമയാണ് കേട്ടത്. രാഗം ജനസമ്മോദിനി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ പുരന്ദരദാസർ ദേവർനാമ ഗോവിന്ദനിന്ന ഇന്ദ രാഗ് ജനസമ്മോദിനി സെറ്റു ആദിതാൾ.
0: നിങ്ങൾ ഇതു

0: തവണ കേട്ടത് ഗീതാ രാമനാഥൻ ബെന്നറ്റ് അവതരിപ്പിച്ച വീണക്കച്ചേരി, മൃദംഗം പൂവാലൂർ ശ്രീനിവാസൻ, ഖടം എസ് കാർത്തിക്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഗീത രാമനാഥൻ ബെന്നറ്റ്. ഷി വാസ് അക്കമ്പനീഡ് ഓൺ ദ മൃദംഗം ബൈ പൂവാലൂർ ശ്രീനിവാസൻ ആൻഡ് ഓൺ ദ ഖടം ബൈ എസ് കാർത്തിക്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ MS പരമേശ്വരൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾ കാണാം. വയലിൻ ശ്രീ വയല രാജേന്ദ്രൻ, മൃദംഗം AE കൃഷ്ണൻ നമ്പൂതിരി, ഖടം MSൻ സുധാകരൻ, മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം മോഹന കല്യാണി രാഗത്തിൽ സേവേ ശ്രീകാന്തം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Dr. MS Parameswaran. He is accompanied on the violin by Shri Vayala Rajendran, on the mridangam by A. Krishnan Nambudiri, and on the ghatam by MSN Sudhakaran. Listen to the compositions of Maharaja Swati Thirunal. He begins his vocal recital with a composition, Seve Shri Kantam, in the rag Mohana Kalyani, set to Adithal.

0: മോഹന കല്യാണി രാഗത്തിൽ സേവേ ശ്രീകാന്തം എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ സേവേ ശ്രീകാന്തം ഇൻ ദ രാഗ് മോഹന കല്യാണി സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി ഭാവയെ ഗോപബാലം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം പുഷ്പലതിക, രൂപക താളം.
1: കണ്ടിന്യൂയിങ് ഹിസ് വോക്കൽ റിസൈറ്റൽ ഹി വിൽ നൗ പ്രസന്റ് ദ കോമ്പോസിഷൻ ഭാവയെ ഗോപബാലം ഇൻ ദ രാഗ്.

0: ഭാവയെ ഗോപബാലം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം പുഷ്പലതിക, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഭാവയെ ഗോപബാലം ഇൻ ദ രാഗ് പുഷ്പലതിക സെറ്റ് ടു രൂപക താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ MS പരമേശ്വരൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീ വയല രാജേന്ദ്രൻ. മൃദംഗം AE കൃഷ്ണൻ നമ്പൂതിരി. ഖടം MSN സുധാകരൻ. ഇനി സരോരുഹാസന ജായേ എന്ന കീർത്തനം കേൾക്കാം. രാഗം പന്തുവരാളി, ആദിതാളം.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Vocal Recital by Dr. MS Parameswaran. He is accompanied on the violin by Shri Vayala Rajendran. On the Mridangam by A. Krishnan Nambudiri. And on the Ghatam by MSN Sudhakaran. Next is the composition Saruru Hasana Jai. In the Rag, Panduvarali set to Aditaal.

0: പന്തുവരാളി രാഗത്തിൽ സരോരു ഹാസന ജായേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ സരോരു ഹാസന ജായേ ഇൻ ദ രാഗ് പന്തുവരാളി സെറ്റ് ടു ആദ്യ താൾ.
0: അവസാനമായി സിന്ധു ഭൈരവി രാഗത്തിൽ ജപത് ജപത് ഹരിനാമ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
1: ഡോക്ടർ എം എസ് പരമേശ്വരൻ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ജപത് ജപത് ഹരിനാമ ഇൻ ദ രാഗ് സിന്ധു ഭൈരവി സെറ്റ് ടു ആദ്യ

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ MS പരമേശ്വരൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ വയല രാജേന്ദ്രൻ. മൃദംഗം AE കൃഷ്ണൻ നമ്പൂതിരി. ഖടം MSN സുധാകരൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ MS പരമേശ്വരൻ. Accompanying artists were Shri Vayala Rajendran on the violin, A. Krishnan Nambudiri on the mridangam, and MSN Sudhakaran on the ghatam. This program was brought to you by Akashwani Tiruvananthapuram for Agam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ഗീതാരാജ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി ഉഷാ രാജഗോപാലൻ, മൃദംഗം കല്ലടൈക്കുറിച്ചി എസ് ശിവകുമാർ, ഖടം അടംബാക്കം കെ ശങ്കർ, വാചാമഗോചരു എന്ന് തുടങ്ങുന്ന മൈസൂർ സദാശിവ റാവുവിന്റെ കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അഠാണ ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by Shrimati Geeta Raja. She's accompanied on the violin by Shrimati Usha Rajagopalan. On the mridangam by Kalladai Kuruchi S. Shivakumar. And on the ghatam by Adambakam K. Shankar. She begins her vocal recital with a composition of Mysore Sadashiv Rao, Vajama Gocharu, in the Ragam Adhana, set to Aditalam.

0: അഠാണ രാഗത്തിൽ മൈസൂർ സദാശിവറാവുവിന്റെ വാചാമഗോചരു എന്ന കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മൈസൂർ സദാശിവറാവു, വാചാമഗോചരു. ഇന്ത് രാഗം അഠാണ, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി ബ്രോവ് സമയമിതേ, ഗർഭപുരി വാസർ കൃതി, രാഗം ഗൗരി മനോഹരി, ആദിതാളം.
1: കണ്ടിന്യൂയിങ് ഹർ വോക്കൽ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് ഗർഭപുരി വാസർ, ബ്രോവ സമയമിതേ, ഇന്ദ് രാഗം ഗൗരി മനോഹരി, സെറ്റ് ടു ആദിതാളം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ കെ എസ് ഗോപാലകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം. നൗ വി ബ്രിങ് യു എ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ കെ എസ് ഗോപാലകൃഷ്ണൻ. ഹി ഈസ് അക്കംപനീഡ് ഓൺ വയലിൻ ബൈ സി രാജേന്ദ്രൻ, ഓൺ മൃദംഗം ബൈ തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ആൻഡ് ഓൺ ഘടം ബൈ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ. ആദ്യം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ ചിട്ടപ്പെടുത്തിയ നവരാഗമാലിക വർണ്ണം ആദിതാളം. കെ എസ് ഗോപാലകൃഷ്ണൻ സ്റ്റാർട്സ് ഹിസ് റിസൈറ്റൽ വിത്ത് നവരാഗമാലിക വർണ്ണം ആദിതാളം, കോമ്പോസിഷൻ ബൈ പട്ടണം സുബ്രഹ്മണ്യ അയ്യർ.

അടുത്തത് അമൃതവർഷിണി രാഗത്തിലുള്ള മുത്തയ്യ ഭാഗവതരുടെ കൃതിയായ സുധാമയി രൂപകതാളം. നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഇൻ രാഗ അമൃതവർഷിണി, സെറ്റ് ടു രൂപകതാള, കമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ, സുധാമയി.

കെഎസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ കെ എസ് ഗോപാലകൃഷ്ണൻ. ഹീസ് അക്കംപനീഡ് ബൈ സി രാജേന്ദ്രൻ ഓൺ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ ഓൺ മൃദംഗം ആൻഡ് തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഓൺ ഖടം. വൃന്ദാവന സാരംഗരാഗത്തിലുള്ള സ്വാതി തിരുനാൾ കൃതിയായ ചലിയേ കുഞ്ചന് എന്ന കൃതിയാണ് അടുത്തത്. ആദിതാളം നെക്സ്റ്റ് ഇസ് ചലിയേ കുഞ്ചന് ഇൻ രാഗ വൃന്ദാവന സാരംഗ കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ സെറ്റ് ടു ആദിതാളം.

ഈ കച്ചേരിയിലെ അവസാന ഇനം ത്യാഗരാജകൃതിയായ നന്നു പാലിംപ മോഹനരാഗം ആദിതാളം. ദ ലാസ്റ്റ് ഐറ്റം ഇൻ ദിസ് റെസൈറ്റൽ ഈസ് നന്നു പാലിംപ കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റ് ടു ആദിതാള ഇൻ രാഗ മോഹന.

ഇതുവരെ നിങ്ങൾ കേട്ടത് കെ എസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പുണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ കെ എസ് ഗോപാലകൃഷ്ണൻ. ഹി വാസ് അക്കമ്പനീഡ് ബൈ സി രാജേന്ദ്രൻ ഓൺ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ ഓൺ മൃദംഗം ആൻഡ് തൃപ്പുണിത്തുറ എൻ രാധാകൃഷ്ണൻ ഓൺ ഖടം. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24x7 DTH channel, Anytime Indian Music.